ചെന്നമ്മാ കണ്ണ് സൗഖ്യമാ, അമ്മമ്മാ കണ്ണ് സൗഖ്യം താ. ജാനക്കി ചിന്ന പൂന പോട്ടിയ ഉണങ്കി മോദി തമ്പട്ടപ്പാട് പാത്തിയാട്. യാർക്കും അഞ്ചിടാത സിംഗം താ, ഉറത്തി പാരുങ്ക മങ്കിടാത തങ്കം താ. ചെന്നമ്മാ കണ്ണ് സൗഖ്യമാ.